കണ്ഠസ്യ ഭൂഷണം സത്യം, ഹസ്തസ്യ ഭൂഷണം ദാനം സത്യം, കണ്ഠസ്യ ഭൂഷണം ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം, ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം.

ഭൂഷണം ചെയ്ത കച്ചത്തി ബലഭൂഷണം ഹസ്തസ്യ ഭൂഷണം ദാനം കണ്ഠസ്യ ഭൂഷണം സത്യം. ഹസ്തസ്യ ഭൂഷണം ദാനം സത്യം കണ്ഠസ്യ ഭൂഷണം ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം. ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം.

സംപ്രാപ്തെ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷ